വാഹിഗുരു ജിയെ, ഗുരുപ്യാരെ, ഗുരുസ്വാരെ, ഗുരു രൂപ് സാത്സംഗജിയോ, ഫതേഹ് പ്രമാൻ കർണി, വാഹിഗുരു ജി കാ ഖാൽസ, വാഹിഗുരു ജി കി ഫതേഹ്. സാത്സംഗത്, അജ അസി ഗുരു മഹാരാജ ദി ശരണ വിച്ച് ഇക് ഖാസ് മൌക്കേ തേ ഗുരു അതേ സംഗത് ദി അസീസ് ലൈൻ ലൈ ഇക്കട്ടേ ഹോയേ ഹാ. ਬੱਚੇ ਗੁਰ ਅੰਸ਼ ਸੇਵਕ ਅਤੇ ਸਿੱਧਕ ਦੀ ਦਸਤਾਰਬੰਦੀ ਦਾ ਮੌਕਾ ਹੈ। ਬੱਚਿਆਂ ਅਤੇ ਉਹਨਾਂ ਦੇ ਪਰਿਵਾਰਾਂ ਨੇ ਲਈ ਬੜਾ ਹੀ ਮਹੱਤਵਪੂਰਨ ਦਿਨ ਹੈ। ਦੀਜ਼